അതിഥിമന് റസ്കലാങ്കെ റസൂലും എബഹീമലായിക്കത്തും ലൂത്തുകെ ഫാനുകെ അരിഹവടാകെങ് ഹിന്ദു ഓമുകെ മീഹുങ്കെ ഫാസിദുഖംഗെ സബബും എബേഖലുന്ന ദിരകൊത്തെ വെദാനത്തീ.

ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യകളുടെ ഗേഹം തരുന്ന വരം ഉഫാവരി ബാച്ചുവരി ദുഹക്കങ്ങ എതുമേ ബാച്ചുവരി ഹെന്തുനക്ക് മേതുകെ പ്രോഗ്രാം ആയിക്കി മീ ബദ്ദൽ കൊല്ലി അവഗണ നസ്രുല്ലാ ഇദ്രീസ് അവഗണ ഉമ്മീദ് കുറഞ്ഞി പ്രോഗ്രാം അതി അവഗണ ആക്കി തുറേ ഫ്ലക് പാരി വിടാൻവാണിക്കമ അവഗണ ബെങ്കെ ബാജ്വരി ഹെന്തുനെ മിയദു മിഹാറു മീവണി ഫെഷിഫ അവഗണ ബെങ്കെ എഹം തരിം വെസ് റങ്ങളു വാണിക്കമ ഉമ്മീദ് കുറമു അവഗണ ബെങ്കെ പ്രോഗ്രാം ആയിക്കി കുറിയദ്ദാണ് മിയതുക താരിഖ ബലാർ മിയദക്കി മീ ഹതാവീസ് റബി ലാഹിർ സാസ്തേക് സാളിസ് അഷെങ് അഷെങ് ഒക്ടോബർ ദേഹസ്സബ്ബീസ് നമസക്കത്ത് ഹഫ്തായസ് നിമുനി ഹഫ്താക്ക് ബുറാസ്ഫത് മിഹാർ കുര്യം ബിദനി ഹിതനക്കൈ മിയദക്കി ഹിതനക്കത്തും ഫസ്ഫണ ദുവസ് മിയതുക പ്രോഗ്രാമിസ് കാഗണക്കൻ അഗ്ഗടി തിരി സിംഗുമ ഹമേത് വെഫു നായകി അവഗുണ കുറിയദ്ദാണ് ദെം പ്രോഗ്രാമിഗെ തെരെ ഹത്തെഗെ ഖബറ വിസ്വാഗത് കൊളെ ഹുസ്കൊല്ലാഫ് അവഗുണ കുറിയദ്ദാണി എൻ ദോസ്തോ ഹെക്കെ എക്കുത്ത മിയതുക പ്രോഗ്രാമിഗ വിസ് ഖബർ തോഗെ എം എ ഫഹുഗെ അദാഹമ കുറുന്ത തിവേഫു നങ്ങുരി ഫുർസോത്തോഗെ വാഹക അതി തിവേഫുളുങ്ങെ തിരിയുളുമം ഹെയോ ബദലെ ഗെനസ്തിനു മട്ടക അവഗുണ മെങ് കൊമ്മെ ദുഹക്കു ഇസ് കെനസ്തേ ഹിക്കുമത്തുഗെ ബസ്തവുഗെ തെരേ മിയതു ഇസ്സമ പാഹെ തിവേഫു ന ഹിസ്സാ കൊല്ലവേത്തോ അവഗുണ മെങ് മസക്കെ കുറാന കുളിവർ ഖബർ തോഗെ ഇതുറും തിവേഫുളും എം എ ഇന്തിസാർ കുറവ ദുഹുഗെ മൗലൂവെസ് മിയതു ഇസ് ഒന്നാണ് അവഗുണ മെ ദിവഹിന്നക്കി സാഫ് താഹിർക്കമ ലോബി ഖുറാബെ അവഗുണ മെങ് ഹാസക്കും അവഗുണ മെങ് തിരിയുളെ വെഷി സാഫ് താഹിർക്കും ബേബുമട്ടക്ക വരം പോടാൻ അഹമ്മിയത് കന്തി എക്കം കുറവേത്തോ മസക്കെ കുറെ മേതുക പ്രോഗ്രാമിഗെ മൗലുവക്കി തിരിയുളെ വെഷി സാഫ് താഹിർ തണെഗെ ഗൊത്തുക ബേവുമ ഫർദീ ഗൊത്തും കുറവിതാണ് കന്തത്തഹക്കി കുബാഹയ്യെ തിരിയുളെ വെഷി സാഫ് താഹിർ തണെ ഗൊത്തുക ബേവുമ ഫർദീ ഗൊത്തും കുറവിതാണ് കന്തത്തഹക്കു ഗൊത്തുക ബേഫുളും തെക്കി വിടാനുവ കന്തത്തം ഹിസാ കുറവുമട്ടക്ക ബേഫുളുങ്ങെ ഖിയാൽ ഫുളത്തം ഹിസാ കുറവുമട്ടക്ക പി എസ് എം എ വിടാകും ബാജ്വരി ഹെന്തുരെ നഗവാഫ നോട്ട് കൊല്ലവുമ മെസ്സേജ് കുറവ നൂണിഹമ ഖിയാൽ ഇസ്ഫാൾ കുറവേൻ ഫോണു നോട്ട് കുറവം ബേൻഫുള ബേഫുളും തിന തിന ഹത്തരെ സുമെങ് ഹയ സുമെങ് ഹയക്ക കുളുവാലവാഫ നോട്ട് കുറവാണ് തിന തിന ഹത്തരെ സുമെങ് ഹയ സുമെങ് ഹയ ലവയങ്ങ ദ്വിടാത്മകെ ഫുർസത്ത് മേധി സൊണ്ണാണ് ലവയങ്ങ ദ്വിടാത്മട്ടക്ക ഹൈക്കടി ഫൻസാഹ ഹമയത്ത് വേഫുണ ഫുർസത്ത് അളകുണ്മെ അറിവാണ് അഡോ വക്കി ലവൻ അഡോസ്വാല ബേൺഫുൾ വാക്കമ വാണമ എ ലവയ ഗണഞ്ജസ്വാഫ അവകുമെ ആമയ മെസ്സേജ് കൊല്ലവ മെസ്സേജ് കുറവേണി പി എസ് എം എ ആയി പി എസ് എം എ വിടാക ബാജ്യവരേന്ദ്ര നങ്വാഫ അഡോസ്വാലവം ബേൺഫുൾ വ ലവ ഗണ ലിവാഫ അതെ അവകുമെ ആമയ ഫോണുവാ ദിവ അവകുമെ ഉമ്മീദ് കുറണി മേദിസ് വേഫുളങ്ങെ റങ്ങൾ ബിനാക്കുറണി ഖിയാൽ തക്കെ അവകുമെ ലിപിക്കൻ താണിക്കമ തിവേഫുളും അവകുമെ എക്കീക കൊമ്പെ ദുഹക്കുസ് ദുഹുഗെ മൗലൂഗ വര റങ്ങൾ ഖിയാൽ തക്കെ ഹിസ്സാ കുറവ ഏമീമ ബിനാക്കുറവണി റങ്ങൾ ഖിയാൽ തക്കെ ലിബേനക്കമ ഉമ്മീദ് കുറമും എഹൻ ദുവസ്തു ഹെക്കെ കുത്തങ്ങമ വര ഫോറിഗത ബോഡ് പിറക്കും അവകുമെ ഫഷാണ്.

അതിഥിമന് റസ്കലാങ്കെ റസൂലും എബഹീ മലായിക്കത്തും ലൂത്തുകെ ഫാനുകെ അരിഹവടാകെങ് ഹിന്ദു ഓമുകെ മീഹുങ്കെ ഫാസിദു ഖംഗെ സബബും എബേഖലുന്ന ദിരകൊതെവ്യദാനത്തി എബേഖലുന്നാമെതു ദിരഫുളുവെ ഹിതാമ കുരവി അതി എബേഖലുന്നാമെതു ഹിപ്പുളു ദത്വി അതി വിദാളുവി മീ വരം ഹിതാമ വെരി ദ്വഹിക്കേ.